0: പാടുത് അതിന് തെക്കണ്ട ഒക്കെ നിജിന് ഉപ്പ് കൂടെ തെക്കത് തെക്കത് സരി മൗത്ത് വാഷം തിക്കുന്നു നിജി ഉപ്പ് സാൾട്ട് വാട്ടർ ഉപ്പില മണപ്പള്ളി അത്ര മൗത്ത് വാഷം തിക്കുന്നു അങ്ങാടി അതിന് നീര് മർദ്ദന് ഒഞ്ചിൽ അർദ്ധ കിലോട്ടർ നീർ പാട് മിക്സ് മാത്ര ടൈറ്റില ബായി മുക്കിൽത്തണ്ട ബായി ദുർവാസന എല്ലാം പോകണം ഫ്രഷ് ആകും നിജിത ഒന്നുള്ള ശരിയാകും
1: ഡാക്ടർ ഹിതാണ്ട ഈ കൂലിത ആരോഗ്യ ഇഞ്ച കാത്തുനുലി പൻപിന വിഷയത ബാക്കി മസ്ത് മാഹിത്തിന് കൊറിയാറ് ഇരുന്ന് സുൽമെല്ലു.